0: സംകീർണ വാർത്താവ് ഇന്ത്യ സഹ ശ്രീലങ്കാവ് അത്ര ടെസ്റ്റ് തരംഗ ദക്കിൻ സമന്വിത തരംഗാവലിയെ ഹെറ്റഗാല ജാത്യാന്തര ക്രീഡാംഗണീതി ആരംഭ വീമട്ട് നിയമിതായി ശ്രീലങ്ക ക്രിക്കറ്റ് നായക ധനഞ്ജയ ദ സിൽവ പെവസുവേ ഗാലു ടെസ്റ്റ് തരംഗയെ ദംഗപന്തു എവീമ വെദഗത് കാര്യഭാരാക്കിട്ടു കയറുന്നു എത്തി നമുത് ശ്രീലങ്ക കണ്ടായ്മ ദംഗപന്തു എവീമ മത്ത് പമണ ക്രന്താണോ സിറ്റിന് ബവായി ശ്രീലങ്കാവേദി ക്രീഡാ കിരീമെ അദ്ദേഹം ഇന്ത്യാവ് വാത്മാൻ ക്രീഡക്കാൻ ബഹുമയക്കെട്ട് നൊമെത്തി ബവാത് ഇന്ത്യാനു ക്രീഡക്കാൻ ഇത്ത സ്വൽപ്പതിനു പമണാക് മെഹി ക്രീഡാ കൃത്തി ബീമാത് ശ്രീലങ്കാവട്ട് അതി പ്രധാനതമ വാസി തത്വയാക് ബവ് ശ്രീലങ്ക ടെസ്റ്റ് നായകയാ എഹിദി വെടി ദുരട്ടത് പിൻവാ ദുന്നാ കിലാത് അത് തുറതുറു സടഹാൻ കൽ തിബുണോ എത്തേക്കും മേഖലാത് ദിനമിന് പുവത്പത്ത സടഹാൻ കൽ തിബുണോ ചരിത് ഇഹലട്ട് ജാത്യാന്തര ക്രിക്കറ്റ് കൌൺസിലെ നവതമ എക്ദിന പിതികാരു ശ്രേണിഗത കിരീം വല ശ്രീലങ്കാവെ ചരിത് അസലങ്ക നവവെന് ഇസ്തഹാനെ ദക്വ ഇതിരേട്ട് പെമിനു തിബിനവാ അസലങ്ക ശ്രേണിഗത കിരീം ലക്കുണു ഹൈസെ പനസ് നവയക് ലബാ ദഹവെന് ഇസ്തഹാനെ സിറ്റ് നവവെന് ഇസ്തഹാനെ ദക്വ ഇഹലട്ട് പെമിനു തിബുണാ മേത്ര സെസു ശ്രീലങ്കിക പിതികാരുവാൻ വന കുസൽ മെൻഡിസ് എക് സ്ഥാനേക്കിൻ പഹലട്ട് വെട്ടി ദൊലസ് വെന് ഇസ്തഹാനെ ദക്വ പ്രഥമ നിശാങ്ക എക് സ്ഥാനേക്കിൻ പഹലട്ട് വെട്ടി പഹലസ്വന് ഇസ്തഹാനേട്ടത് പത്ത് തിബിനവാ കിലാത് അത് വെടി ദുരട്ട തുറതുറു സദഹാൻ കല്ല തിബുണാ
1: එතකම අපි අවධානය යොමු කරන මේ ආසියානු කුසලානයට කාන්තාපිල නම් කර තිබෙනවා කියන ප්‍රවෘත්තියට එක්සත් අරාබි එමිරාජයේ පැවැත්වෙන ආසියානු කුසලාන කාන්තා 2020 ක්‍රිකට් තරගාවලියට සහභාගී වන ශ්‍රී ලංකා සංචිතය ඊයේ ප්‍රකාශයට පත් කරලා තිබෙනවා කියලායි අද සඳහන් වෙන්නේ.
2: කාටුන්ස්
1: දිනමින පුවත්පතේ අංජනගේ කාටුනේටයි මේ අවධානය. රුපියල් 3700ක් මත්පැන් බෝතලෙන් 2200ක්ම බදු කියලා හර්ෂ කියනවා. එහෙනම් අපි බොන්නේ මත්පැන් නෙමේ බදුනේ කියලා තමයි සඳහන් වෙන්නේ.
0: අද දිවෙන පුවත්පතේ සටහන් කළ තිබුණා ජයරත්න වික්‍රමසිංහගේ Facebook කාටුනේ පාස්කු ප්‍රහාරයට සම්බන්ධ අයට දඬුවම් දීම වෙනසුරුවරුන්ගේ විශ්‍රාම වයස දික් කිරීමේ එක් අරමුණක් තමයි කියලා ජනාධිපතිතුමා කියනවා බං. එහෙනම් ඕකට තිර පිටපත් රචකයෙකුත් ඉන්නව ඇති කියලායි අද Facebook කාටුනෙන් සඳහන් කළා තියෙන්නේ.
1: ලංකාදීප පුවත්පතේ පංකජ රුවින්දගේ සරදම් වෙනස් කරලා තනතුරු අහිමි වුණොත් යන්න ලෑස්ති කියලා ජනාධිපති කියන්නේ. ටෙම්පරි කට්ටි ඉන්නවා කියලා තමයි සඳහන් වෙන්නේ.
0: අද ශ්‍රී සමයන් කාටුනෙන් කියලා තියෙන්නේ පොදු දේපල පනත යටතේ අල්ලන අය නඩු අවසන් වනතුරු රිමාන්ඩ්ලු. 88-89 කාලේ ඔය නීතිය හරියට ක්‍රියාත්මක වුණා නම් කියලායි අද සටහන් කළා තියෙන්නේ. ඒත් එක්කම අපි අනුරාධගේ ඕකයි තත්වයේ කාටුනෙන් ලකන මෝනින් නිවුස් අරගෙන නිමා කරනවා. 2200ක් ගල් බෝතලින් බදු මුදල් කමිටුවේදී පැවසුණු ගණන් යෙදු පෝසත් රටක ලස්සන ජීවිතත් හැදු ඩෝපර්ලත් ආර්ථිකේ රියල් කොඳු කියලායි අද අනුරාධගේ ඕකයි තත්වේ කාටුනෙන් සටහන් කළා තියෙන විලක්කන මෝනින් නිවුස් වලට හදට මේ විදිහට නිමාවට පත් කරනවා. ප්‍රාර්ථනා කරන ඔබට ජයග්‍රහී
1: වාසනාවන්ත සුබ සතියන්තයක්.
3: අකුරු අතර පුවත් සොයන පත්තරේ
4: සහයෝගීතා අනුග්‍රහය
5: කොටු දෙක.

0: അനുഗ്രഹായ
1: റുപ്പിയാൽ കോടി ഹാത്തലിയ കമ്മുണോ തുണാതെ കറന്ന ബരി
2: മെഗാ പവർ ടാഗ് ദ ഡബിൾ വില സൂപ്പർ ടാഗ് തുണ പ്രഥമ ടാഗ് ലക്ഷ വിസ ലക്ഷ ദികേ ടാഗ് സമഗ സൂപ്പർ അങ്കേട ടാഗ് മെഗാ പവർ
3: සුබෝදෑසනක් උදේ 10යි විනාඩි 4යි.

0: Transplantation Private Limited. I'm going to live a new green life.
1: Mamanande manam relax.
2: അനമ്മനങ്ങള വധുവിനാ മേ എക്സ്പെർട്ട് ഹരിയുടെ ഹരിണി
3: ഓണം സന്ധിവേദനാവകട പ്രബലമ വിദ്യാനുകൂല വിശദമ ഓത്തുശീൽ ആക്ടീവ് ക്ലാസ്
4: വിനതയാക് വെച്ചതേൻ കേല ബലാഗന ഹിട്ടിയാമ കപുട്ടു അപ്പേ ഒളുവെ കൂടു ഹദല ബിത്തരക് ദാനവ മേ സിതുവന ഹമതേമ ദേശപാലനികൈ ഇതിൻ മേ സമാജയ ഗന വിനദേവൽ ഗന ഒബടത് അദാസക് ഏതി അപ്പേ ഗനമ കഥാ കരമു സർച്ച് സൈറ്റ് ലൈക്
5: ഇരിദാ ഉദേ അടട വെനസട കമതി ഒബേ അദഹസട അപേ ദുരകതന വിവൃതായി 0.7.3 93.5 93.7 സർജ്ജ് ലൈറ്റ് സമാജ ഗവേഷണ.

0: സൗന്ദര്യാത്മക വ്യോമന
1: സന്തതിയ ദഹര മാനവീയ പ്രേമയെ സൗന്ദര്യാത്മക വ്യോമന സന്തതിയ ദഹര ആദരണീയനെ ഒപ്പ് അനുഗ്രഹക ദായകത്തിൽ അപാദിനവ ജാതകള തരയും മറ്റലയ ധന നിധാനേ കന മേ ക്യാന്നേ ഒബി ജീവിത സിഹനേറ്റ വാസനാവേ ആശീർവാദ രേഖന എന്ന് ലൊത്രൈലുവേ മഹഗിതര ജാതിക ലൊത്രൈ മണ്ഡലയ യലി യലിത് വിശ്വാസേ തഹവരു കരമിൻ ദദാസ്വസേ പഹ വസരദീ വാക്യേമ ദദാസ്വസേ ഹായ വസരേദീത് പസുഗേ ജോലി മാസേദീ പപത്തു ജാതിക വ്യാപാര വിശിഷ്ടതാ സമ്മാന രാത്രിയേദീ രാജ്യസേവാ അംശേൻ